സുനമൂട ചേത്തലായ ചതുർത്ഥ ആവയി ദുഃഖ ദർദ പാവ നികടന തന്നര കേ രഹ ഒജയ്യാ കി ഏക ബാര ചൗപൈ കോ കഹ ചൗപൈ സമത സത്ര സഹസ പണിജ ആർദ്ധ സഹസ്മുന്തീന കഹിജ ഭാദ്രവ സുധി അഷ്ടമീ രവ വാര തീരസ്ത്രവ ഗ്രന്ഥ സുധാരാ

ജാനു സദാ സദാ പുലൻഹാരനാനക്രാഖനഹാരി പാര രത്നത്യാ കവടി സംഗ രചേ സാച ഷോട് ചൂട് സംഗ മചേ ജോ ഛടനാ സോ അസ്ഥിര കർമാന ജോ ഹോമണ സോ ദൂർ പരാന ഷോട് ജായ തിസ് കാശ്രമ കരെ സംഗ സഹായി തിസ് പര ഹരെ ചന്ദന ലേപ ഉതാരെ തോയ ഗർത പ്രീത പസ്മ സംഗ ഹോയ അന്ധ കൂപ മഹ പതത വിക്രാൽ നാനക കാട് ലേ ഹോ പ്രാവ ദയാല കർതൂത് പശു കി മാനസ ജാത ലോക പ്രചാര കരേ ദിന രാത ബാഹർ പേഖ അന്തര